0: നമസ്കാരം. ന്യൂസിലൻഡിലെ നമ്മുടെ മലയാളം എഫ് എം പ്രോഗ്രാം എഫ് എം ഫ്രീക്വൻസി 104.6 ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്നാദ്യം വൺ ഇന്ത്യ, കിവി ഇന്ത്യൻ ബിസിനസ്സുകളെയും പ്രതിഭകളെയും പരിചയപ്പെടുത്തുന്ന പുതിയ പരിപാടി. തുടർന്ന് ബുക്ക്ലാൻഡ്, മലയാളത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട മികച്ച പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്ന പരമ്പര. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ് ബ്ലോക്ക് ഹൗസ് ബേ, വിശ്വാസ് ഫുഡ്സ്, സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്.
1: നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-7722. വിശ്വസിക്കാം, വിദഗ്ധരെ.
2: നിങ്ങളുടെ എല്ലാ യാത്രാ ആവശ്യങ്ങൾക്കും ഹോളിഡേ ബുക്കിംഗ്സിനും വ്യക്തിഗത സഹായം ആസ്വദിക്കൂ. കോൺടാക്ട് സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്. ഫോൺ നമ്പർ 0921-84000. ഓരോ യാത്രയും ഒരു അനുഗ്രഹമാണ്. സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്.
0: വിശ്വാസ് ഫുഡ്സ്. നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്ത് നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകളേറെ സ്വാദിലും മുൻപിൽ വിശ്വാസ് ഫുഡ്സ്.
3: ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നെയ്സ്യൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് ഐക്യുഎൻ ഓസ്കെ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
4: ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതമില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
0: ഇപ്പോൾ വൺ ഇന്ത്യ. ഇതിൽ ന്യൂസിലൻഡിലെ ഇന്ത്യക്കാരുടെ അഭിമാനമായ രഞ്ജന പട്ടേൽ 1970s ഓക്ലൻഡിൽ ആരംഭിച്ച് രാജ്യം മുഴുവൻ ക്ലിനിക്കുകൾ സ്ഥാപിച്ച് ആതുര സേവന രംഗത്ത് വിജയക്കൊടി പാറിച്ച ഇന്ത്യൻ വനിത, തമാക്കി ഹെൽത്ത് ക്ലിനിക്കുകളുടെ സ്ഥാപക, ഗാന്ധി ദിവാസ് എന്ന ഫാമിലി വയലൻസ് പ്രിവെൻഷൻ ഗ്രൂപ്പിന്റെ കോ ഫൗണ്ടർ, ഡെയിം ന്യൂസിലൻഡ് മുതൽ നിരവധി അവാർഡുകൾ നേടിയ ബിസിനസ് പ്രതിഭ തന്റെ ജീവിതം മലയാളം എഫ് എമ്മിനോട് പങ്കുവെക്കുന്നു. ഐ എം ഹാപ്പി ടു വെൽക്കം ടുഡേയ്സ് ഗസ്റ്റ്, ഡെയിം രഞ്ജന പട്ടേൽ, co-founder of Tamaki Healthcare. Welcome to our show, Ranjana Patel.
5: Thank you, Sindhu, for having me on.
0: It is a pleasure. Ranjana, I was thinking back in 1977, maybe everything started on a small clinic at Ottara, and now Tamaki Healthcare is one of the largest private healthcare network in New Zealand. Was there any moment or something you can recollect, a conversation between you and your husband, Dr. Kantilal Patel? Are we actually going to do it?
5: I think we all have many moments when we think, no, you know, this is getting impossible.
0: Yeah.
5: And I think what we faced most was the bureaucracy. The model of care was very different in Ottara. It was Monday to Friday, 9 to 5. Mm-hmm. Well, not 9 to 5, even 9 to 12 and 3 to 5. And patients were expected to make appointments and come. Now, the community there was, in those days, a car was a luxury, a phone was a luxury. Mm-hmm. And if the car went to work, the mum wouldn't come up if it was raining. Mm. And so you would get a lot of missed appointments. Mm. And that wasn't going to pay our mortgage. So we had to look at what the patient needed. Mm-hmm. And the patient needed, if it's a

0: more than enough. You know, it could be 10 times the size of New Zealand. Mm-hmm. And getting it right there is the major part. You know, so that, I think, was a big eye-opener, the amount of middle-class expenditure that's available there.
1: Absolutely. Ranjana, with your vast knowledge, especially your business acumen, what will be your one piece of advice to the aspiring entrepreneurs, especially from the Indian community?
0: I think, you know, give yourself a chance, because yes, we do things differently, and you may fail, but don't let that knock you down. You know, once again, failing doesn't make you a failure. We're very careful with our finances when we're doing entrepreneurs at the very beginning, and so we work on a really tight budget. That you do need to keep that in mind. And a lot of things will work and some things won't. And but you can't keep trying. If you've got a vision, if you've got passion, and if you've got a heart of wanting to do something, just do it.
1: If we ask your husband, Dr. Kantilal Patel, what will he say about you as a wife, that one thing he really admires in you when it comes to business?
0: I don't know. Because I think, it, you know, perhaps a typical husband, I do this part, you do this part. Yours is easy, mine's hard. I say mine's hard, yours is easy. Isn't that what partnership's about? Everybody always thinks your job is so cushy, mine is a hard one. Everybody thinks it. And, you know, yes, we've grown the business to the extent it has, but it hasn't been easy. And a lot of failures along the way, lots of heartache along the way, lots of barriers along the way. And if you don't have that resilience, and I think with him, what I admire about him is his resilience and his ability to say, okay, how do we do this differently in order to make a difference? Because, you know, we're in a very high needs community, and the normal way of working just isn't going to change the outcomes. We'll get the outputs up, but not the outcomes. And so we had to do it differently, and hence we were looked upon suspiciously. But, you know, I'm sure many times he would have wanted to say, what the hell am I doing? Because constantly up against barriers. But I think, you know, he was just a futuristic thinker and could see what big differences, you know, opening 7 days. I thought, oh, that's a timetabling nightmare, rostering nightmare. No, we're going to do it. And, you know, that really attributed to our growth, because patients could come in the weekend when they couldn't come during the week, because putting bread on the table was important for them.
1: That's great. Thank you so much for your time and your valuable insights to our listeners. And wishing you both, Dr. Kantilal Patel and yourself, a very happy retirement life. But you should share your wisdom, your knowledge, and your inspiration across our community, across Aotearoa. Thank you so much for being with Malayalam FM.
0: Thank you for having me.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് വൺ ഇന്ത്യ. ഇതിൽ നമ്മളോട് സംസാരിച്ചത് കിവി ഇന്ത്യൻ ബിസിനസ് പ്രതിഭ രഞ്ജന പട്ടേൽ. ഇനി ബുക്ക് ലാൻഡ്, മലയാള സാഹിത്യത്തിലെ കൃതികൾ പരിചയപ്പെടുത്തുന്ന പരമ്പര. ഇന്നത്തെ ബുക്ക് ലാൻഡിൽ പി വി ഷാജികുമാർ രചിച്ച നോവൽ മരണവംശം അവതരിപ്പിക്കുന്നത് പ്രശസ്ത പുസ്തക നിരൂപകനും വിച്ഛേദങ്ങൾ, വിഗതാക്ഷരങ്ങൾ എന്നീ ചെറുകഥാ സമാഹാരങ്ങളുടെ രചയിതാവുമായ പ്രോസസ് സേഫ്റ്റി എഞ്ചിനീയർ നന്ദകിഷോർ വർമ്മ. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ് ബ്ലോക്ക് ഹൗസ് ബേ, മൈൻഡ് ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, വിശ്വാസ് ഫുഡ്സ്, സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്.
2: നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800 574 722. വിശ്വസിക്കാം, വിദഗ്ധരെ.
3: നിങ്ങളുടെ എല്ലാ യാത്രാ ആവശ്യങ്ങൾക്കും ഹോളിഡേ ബുക്കിംഗ്സിനും വ്യക്തിഗത സഹായം ആസ്വദിക്കൂ. കോൺടാക്ട് സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്. phone number.

0: 0921 8 4000. Oro Yatrim, Oro Anigrahamana. Sehion Tours and Travels.
1: Vishwas Foods. നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്ത് നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകളേറെ സ്വാദിലും മുൻപിൽ വിശ്വാസ് ഫുഡ്സ്.
2: ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നെയ്സ്റ്റോളി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈത്രി നഴ്സിംഗ് സൊല്യൂഷൻസ് IQN ഓസ്കെ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈത്രി നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
3: ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതമില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
4: ബുക്ക്ലാൻഡ് എന്ന പുസ്തക നിരൂപണ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നന്ദകിഷോർ വർമ്മ. യുവ സാഹിത്യകാരനായ PV ഷാജികുമർ രചിച്ച മരണവംശം എന്ന നോവലാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. മരണവംശം, ഈ പേരിന് തന്നെ ഒരു പ്രത്യേകതയുണ്ടല്ലേ. കാരണം പരസ്പരം ചേരാത്ത രണ്ട് വാക്കുകളുടെ ഒരു സമസ്ത പദമാണ് മരണവംശം. ഇതിൽ നമുക്ക് ആദ്യം രണ്ടാമത്തെ പദമായിട്ടുള്ള വംശം എടുക്കാം. ഈ വംശം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യമായിട്ട് കടന്നു വരുന്നത് എന്താണ്? ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, ചരിത്രം. കാളിദാസൻ്റെ മഹാകാവ്യമായ രഘുവംശം, അതുപോലെ മഹാഭാരതത്തിലെ പൂരുവംശം, നമ്മളുടെ തന്നെ തിരുവിതാംകൂറിലെ രാജവംശം, കൊച്ചി രാജവംശം, അറക്കൽ രാജവംശം, ഈ വംശങ്ങളൊക്കെ ഒരു രാജത്വത്തിനോടും ഒരു അരിസ്റ്റോക്രസിയോടും ബന്ധപ്പെട്ടതാണ് വംശങ്ങൾ. അതായത് വളരെ കാലത്തെ പൈതൃകം അവകാശപ്പെടുന്ന വലിയ ആഢ്യത്വമുള്ള പരമ്പരകളാണ് വംശങ്ങൾ. സൂര്യവംശം എന്ന് പറയും രാമൻ്റെ വംശത്തിലെ, അവർ സൂര്യനിൽ നിന്നാണ് തങ്ങളുടെ ഒറിജിനൽ പിന്തുടർച്ച അവകാശപ്പെടുന്നത്. മഹാഭാരതത്തിലെ രാജാക്കന്മാർ ചന്ദ്രവംശികളാണെന്ന് പറയും, ചന്ദ്രനിൽ നിന്നും ഉത്ഭവിച്ചവരാണ് അത്ര. ഇതൊക്കെ ഐതിഹ്യങ്ങളാണ്. വംശം എന്ന് പറയുന്നതിന് കൂടെ നമ്മൾ മരണം എന്നുള്ള വാക്ക് വയ്ക്കുമ്പോൾ അത് വല്ലാത്തൊരു അരോചകത്വം, അതേസമയം നമ്മൾ ജിജ്ഞാസം ഉണർത്തുന്ന ഒരു സ്വഭാവമുണ്ട്. കാരണം ജനിച്ച എല്ലാ ജീവജാലങ്ങളുടെയും അവസാനമാണ് മരണം. ഇപ്പോൾ ദൈവവിശ്വാസമുള്ളവർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഭൗമശക്തികൾ വിശ്വാസമുള്ളവർ വിചാരിക്കും ഈ മരണശേഷം മറ്റൊരു ജീവിതമുണ്ട്. ചിലർ വിചാരിക്കും പുനർജന്മമുണ്ട്, അല്ലാത്തൊരു മരണത്തോ എല്ലാം തീരണമെന്ന് വിചാരിക്കും. എന്തായാലും മരണം ഒരു ഫുൾ സ്റ്റോപ്പാണ് ജീവിതത്തിൻ്റെ. അപ്പൊ ഈ മരണത്തിൽ നിന്നൊരു വംശം, അഥവാ മരണവുമായി ചേർന്നൊരു വംശം, ഈ ചോദ്യം നമ്മൾ മനസ്സിൽ വരും. ഈ ചോദ്യം വളരെ സങ്കതമാണ്. നമ്മൾ ഈ നോവൽ വായിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ സാങ്കത്യം മനസ്സിലാവും. എന്തുകൊണ്ടാണ് ഈ മരണവംശം എന്നുള്ള ഈ വാക്ക് തന്നെ ഈ നോവലിൻ്റെ ശീർഷകമായിട്ട് ഗ്രന്ഥകാരൻ തിരഞ്ഞെടുത്തിരുന്നത്? ഈ കഥ സംഭവിക്കുന്നത് കാസർഗോഡാണ്. കാസർഗോഡ് എന്ന് നമുക്കറിയാം, അത് കേരളത്തിൻ്റെ വടക്കേറ്റമാണ്, കർണാടക അതിർത്തിയാണ്. ഇപ്പോഴും ഗ്രാമീണത നിലനിർത്തുന്ന ഒരു സ്ഥലമാണത്. അവരുടെ പ്രത്യേക ഭാഷയുണ്ട്. പിന്നെ ഏറ്റവും അധികം കൗതുകം നമുക്ക് തോന്നുന്നത് ഉത്തര കേരളത്തിലെ ആചാരങ്ങളാണ്. അതായത് അവരുടെ തെയ്യം, തിറ, മറ്റ് പല ആചാരങ്ങളും എല്ലാം തന്നെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന, പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന അഭൗമശക്തികളെ ആരാധിക്കുന്ന, വീരാരാധന നടത്തുന്ന ഒരുതരം ആഘോഷങ്ങളാണ്. മറ്റേ കേരളത്തിലെ മറ്റേ ആഘോഷങ്ങളുമായിട്ട് അതിന് സാമ്യം തുലവും കുറവാണ്. അധികം ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളാണ്. കലയും പ്രാർത്ഥനയും തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഈ നോവൽ എഴുതിയിട്ടുള്ളത് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ പൂരക്കളി എന്നൊരു തരം പ്രത്യേക ആചാരത്തിൻ്റെ, ആഘോഷത്തിൻ്റെ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ രൂപഘടനയാണ് ഈ കഥയ്ക്കുള്ളത്. ഇതെന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. പറഞ്ഞു ഞാൻ ഈ നോവൽ വായിച്ച പിന്നെ ഞാൻ നെറ്റ് നോക്കിയപ്പോഴാണ് കണ്ടത്. ഇതൊരു തരം കാമദേവനെ ശിവൻ ദഹിപ്പിച്ച് കളഞ്ഞ ഐതിഹ്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളൊരു കളിയാണ്. അറിയാലോ, ശിവൻ വൈരാഗ്യമായി തപസ് ചെയ്യുമ്പോൾ ശിവന് പാർവതിയിൽ ജനിക്കുന്ന കുട്ടിയെ താരകാസുരനെ കൊള്ളുള്ളൂ എന്നുള്ളത് കൊണ്ട് പാർവതിയെ ശിവനെയും പരസ്പരം യോജിപ്പിക്കാൻ വേണ്ടി ദേവകൾ കുറെ ശ്രമിച്ചു. അവസാനം ശിവൻ തപസ്സിരിക്കുന്നിടത്ത് പാർവതിയെ പരിചരണത്തിന് അയക്കുകയും അതേ സമയത്ത് കാമദേവൻ അവിടെ വന്ന് ശിവനെ പൂവം പയക്കുകയും ചെയ്തു. ശിവൻ കണ്ണു തുറന്നു, പാർവതിയെ കണ്ടു, മനസ്സിളകി. ആ ദേഷ്യത്തിൽ ശിവൻ എന്ത് ചെയ്തു? കാമനെ ദഹിപ്പിച്ചു കളഞ്ഞു. പിന്നീട് രതിദേവി വന്ന് ശിവൻ്റെ കാല് പിടിച്ച് അപേക്ഷിച്ചപ്പോൾ ശിവൻ കാമനെ പുനരുജ്ജീവി

ജീവിപ്പിച്ചു എന്നാണ് ഐതിഹ്യം. ഈ ഐതിഹ്യമാണ് അത്ര പൂരക്കളിയുടെ അടിസ്ഥാനം. അതിനെപ്പറ്റി നോവലിസ്റ്റ് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം കൊന്നുകളഞ്ഞ കാമത്തെ തിരിച്ചു വിളിച്ച ഓർമ്മയാണ് ഞങ്ങൾക്ക് പൂരം. പൂരക്കളി പൂരത്തിൻ്റെ കളിയും. പൂരക്കളിക്ക് പാടുന്ന പൂരമാലയുടെ 1 മുതൽ 18 വരെയുള്ള നിറങ്ങളാണ് മരണവംശത്തിൽ അധ്യായങ്ങളായി വേർതിരിച്ചിരിക്കുന്നത്. ആസക്തിയിൽ നിന്നുണ്ടായ 18 നിറങ്ങൾ. ഇവിടെ നിറങ്ങൾ എന്ന് പറയുന്ന രാഗങ്ങളാണ് കേട്ടോ. 18 ഖണ്ഡങ്ങളായിട്ടാണ് പൂരക്കളി വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 18 ഖണ്ഡങ്ങളിൽ 18 രാഗങ്ങളിലാണ് ആരംഭിക്കുന്നത്. അതാണ് ഈ 18 നിറങ്ങൾ. ഗ്രന്ഥകാരൻ ഇതിനെ ആസക്തിയുടെ നിറങ്ങളെന്ന് പറയുന്നു. അപ്പോൾ ഈ നോവലിൽ ആസക്തിയുണ്ട്. ആസക്തിയുടെ അംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് വരാം. നമുക്ക് ആദ്യം കഥയിലേക്ക് കടക്കാം. ഈ കഥ നടക്കുന്ന ഏർക്കാന എന്ന് പറഞ്ഞൊരു സാങ്കല്പിക പ്രദേശത്താണ്. അവിടെ പണ്ടുണ്ടായ ഒരു സംഭവത്തിൻ്റെ ഒരു ഐതിഹ്യത്തോടു കൂടിയാണ് കഥ ആരംഭിക്കുന്നത്. ഈ ഐതിഹ്യം പിന്നെ ഈ നോവലിൽ പരാമർശിക്കപ്പെടുന്നില്ല. പക്ഷേ ഈ ഏർക്കാന എന്ന പ്രദേശത്തിൻ്റെ സ്വഭാവത്തിനെ കാണിക്കാനായിട്ടാണ് ഈ ഐതിഹ്യം ഉപയോഗിക്കുന്നത്. അതായത് ബല്ലാർമന എന്ന് പറഞ്ഞൊരു മനയുണ്ടായിരുന്നു ഇവിടെ. അവിടെ പൊന്നൂന്നും തങ്കം എന്നും പറയുന്ന 2 സ്ത്രീകൾ മാത്രം താമസം, അതി സുന്ദരികളായ 2 സ്ത്രീകൾ. അവരുടെ കയ്യിൽ അളവറ്റ സ്വർണവും ഉണ്ട് എന്നാണ് വിശ്വാസം. അപ്പോൾ കോമൻ എന്നൊരു കള്ളൻ ഈ ഏർക്കാനയിൽ വന്നിട്ടാണ്. ഇയാളെങ്ങനെ വെച്ചാൽ ഇയാൾക്ക് പൈസയ്ക്ക് വേണ്ടിയല്ല അയാൾ മോഷ്ടിക്കുന്നത്. ഇയാളൊരു അതിഗംഭീര കള്ളനാണ്, തിരുമുറിഞ്ഞ കള്ളനാണ്. ഇയാൾ ബ്രിട്ടീഷുകാരുടെ അടിവസ്ത്രങ്ങൾ മോഷ്ടിച്ച് അവരെ നാണം കെടുത്തുക എന്നുള്ളതാണ് ഇയാളുടെ ഒരു വിനോദം. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്തുകൊണ്ടോ ഇയാൾക്ക് ഈ മനയെപ്പറ്റി കേട്ടപ്പോൾ ആ സ്ത്രീകളിലും ആ സ്വർണത്തിലും ആസക്തി തോന്നി. അയാൾ മനയുടെ ഉള്ളിൽ കയറി. മനയുടെ ഉള്ളിൽ കയറിയ കള്ളൻ കോമൻ അവളെ പുറത്തു കിടക്കാൻ വയ്യാതെ ഒരു സ്ഥലജലഭ്രമം പോലൊരു മെയ്സിൽ വിട്ട പോലെ ചുരുണ്ട് കളിച്ചു. അവസാനം ഈ 2 സ്ത്രീകളുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വന്നു. അവർ 2 പേരെയും അയാൾക്ക് കൊല്ലേണ്ടി വന്നു. അത് കഴിഞ്ഞാൽ അവിടെ സ്വർണവുമായിട്ട് പുറത്തിയാടി. ഈ സ്വർണം ഏർക്കാനയിൽ പല ഭാഗത്തേക്ക് ഇയാൾ കൊണ്ട് കുഴിച്ചിട്ടു. പക്ഷേ ഈ കൊലപാതകങ്ങൾ, ഇയാളെ വേട്ടയാടി, ദുസ്വപ്നങ്ങൾ ഇയാൾ കണ്ടു തുടങ്ങി. ഒടുക്കം ഇയാൾ സ്വബോധമില്ലാതെ ബ്രിട്ടീഷുകാരുടെ അണ്ടർവെയർ മോഷ്ടിച്ച് അവരയാളെ പിടിക്കുകയും അയാളെ കഴിവിലേറ്റുകയും ചെയ്തു. ഇയാൾ പലയിടങ്ങളിലായി ഏർക്കാനയിൽ കുഴിച്ചിട്ട സ്വർണം ഏർക്കാനയ്ക്കൊരു പ്രത്യേക സ്വഭാവം കൊടുത്തു എന്നാണ് ആൾക്കാർ വിശ്വസിക്കുന്നത്. ഇതിലൊരു കഥാപാത്രം പറയുന്നുണ്ട്, കള്ളൻ കോമൻ മരിച്ചില്ല, ഏർക്കാനയിൽ കൊലയുടെയും കൊതിയുടെയും വിറ്റു വിതച്ച് അയാൾ മായയായി അലയുന്നുണ്ട്. അല്ലെങ്കിൽ ഏർക്കാന ഇങ്ങനെയായി പോയത് എങ്ങനെ? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. കൊലയുടെയും കൊതിയുടെയും വിത്തുകൾ എന്ന് പറയുന്നു. എന്താണ് കൊതി? ഇവിടെ കൊതിയാണ് ആസക്തി, ധനത്തിനോടുള്ള കൊതി, മനുഷ്യ ശരീരത്തിനോടുള്ള കൊതി. 4 പുരുഷാർത്ഥങ്ങളിലെ ധർമ്മാർത്ഥ കാമ മോക്ഷങ്ങളിലെ അർത്ഥവും കാമവും, ആ ആസക്തിയാണ് ഈ നോവലിൽ മുഴുവൻ ഒഴുകുന്ന ഒരു അടിയൊഴുക്ക്. അതാണ് അതുകൊണ്ടാണ് ഗ്രന്ഥകാരൻ ആദ്യമേ തന്നെ ആസക്തിയുടെ 18 നിറങ്ങളിലാണ് ഞാൻ ഈ നോവൽ എഴുതിയിരിക്കുന്നത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോവലിൻ്റെ കഥയിലേക്ക് കടക്കാം. ഈ ബല്ലാർമനയുടെ ഐതിഹ്യത്തിന് ശേഷം ആണ് യഥാർത്ഥത്തിൽ നോവലിലെ കഥാപാത്രങ്ങൾ കടന്നു വരുന്നത്. കുഞ്ഞമ്മാർ എന്നൊരു സ്ത്രീയെ കൊട്ടൻ എന്നൊരു മനുഷ്യൻ വിവാഹം ചെയ്ത് ഏർക്കാനയിലേക്ക് കൊണ്ടുവരുന്നതോടു കൂടിയാണ് നമ്മുടെ വംശം ആരംഭിക്കുന്നത്, പരമ്പര. കുഞ്ഞമ്മാറിന് 2 മക്കളുണ്ടാവുന്നു, അമ്പാടി എന്നൊരു മകനും തമ്പായി എന്നൊരു മകളും. ഇതിൽ കൊട്ടൻ ഒരു അതിഗംഭീര വേട്ടക്കാരനും ഒരു കോഴിപ്പോരുകാരനും അങ്ങനൊരു വയലൻസ് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റിയൊരു മനുഷ്യനാണ്. പക്ഷേ അയാളുടെ മകനായിരുന്ന അമ്പാടിക്ക് ആ സ്വഭാവമൊന്നുമില്ല. അമ്പാടി മാധവി എന്നൊരു സ്ത്രീയെ കല്യാണം കഴിച്ച 4 മക്കളുണ്ടാവും, 4 ആൺമക്കൾ: ഭാസ്കരൻ, നാരായണൻ, ബലരാമൻ, മുരളി. തമ്പായി എന്ന പെൺകുട്ടി അമ്പാടിയുടെ അനിയത്തി, കൃഷ്ണൻ എന്നവളെ കല്യാണം കഴിച്ചിട്ട് അവൾക്ക് 2 മക്കളുണ്ടാവുന്നു, ചന്ദ്രനും രാജേന്ദ്രനും. ഈ തമ്പായി മരിക്കുകയും കൃഷ്ണൻ 2-ാമത് വിവാഹം കഴിക്കുകയും ചെയ്യും. അതിൽ 2 മക്കളുണ്ട്, നളിനിയും അരവിന്ദനും. അപ്പോൾ ഈ ഭാസ്കരൻ, നാരായണൻ, ബലരാമൻ, മുരളി, ചന്ദ്രൻ, രാജേന്ദ്രൻ, നളിനി, അരവിന്ദൻ, ഈ 8 കസിൻസ് ആണ് ഈ നോവലിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഇവർ തമ്മിലുള്ള പടലപ്പിണക്കങ്ങളും പോരുകളും അവർക്കുള്ളുണ്ടാവുന്ന പ്രണയങ്ങളും ആണ് ഈ നോവലിൻ്റെ ഒരു അടിസ്ഥാന പ്രമേയം. ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും ഇതിന് മഹാഭാരതവുമായിട്ടുള്ള സമയം. അവിടെ 100 ഉം 5 ഉം ആണെങ്കിൽ ഇവിടെ ആകെ 8 വരെയുള്ളൂ എന്നുള്ളതാണ് ഒരു വ്യത്യാസം. അതുപോലെ അവിടെ രാജാക്കന്മാരുടെ പരമ്പരയാണെങ്കിൽ ഇത് സാധാരണക്കാരായ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഒരു പരമ്പരയാണെന്നൊരു വ്യത്യാസമുണ്ട്. പക്ഷേ അവരെ നയിക്കുന്ന വികാരങ്ങളൊന്നു തന്നെയാണ്, ആസക്തികളൊന്നു തന്നെയാണ്.

ഇത് കൊട്ടന്റെ തോക്കിന്റെ പ്രാവീണ്യം ഭാസ്കരന് കിട്ടുന്നുണ്ട്. ഈ ഭാസ്കരൻ ചന്ദ്രൻ എന്നുള്ള രണ്ടുപേരുടെ പേരുകളും അവരുടെ വർണ്ണനയും വളരെ രസകരമാണ്. ഭാസ്കരൻ നമുക്കറിയാം സൂര്യന്റെ പര്യായാണ് ഭാസ്കരൻ എന്ന് പറയുക. ഭാസ്കരൻ ജനിക്കുന്നത് നട്ടുച്ച നേരത്താണ്. അതുപോലെ രാത്രിയിലാണ് ചന്ദ്രൻ